വിസമാദനാദ വിസമാദവേദ വിസമാദ ജീയ വിസമാദ പേദ വിസമാദനാദ വിസമാദവേദ വിസമാദ ജീയ വിസമാദ പേദ വിസമാദ രൂപ വിസമാദ രംഗ വിസമാദ നംഗ ഫിര ഹേ ജന്ത വിസമാദ പൗണ വിസമാദ പാണി വിസമാദ അഗ്നി ഖിഡ് ഹേ വിടാണി വിസമാദ തർത്തി വിസമാദ ഖാണി വിസമാദ സാദ ലഗഹേ പരാണി വിസമാദ സംയോഗ വിസമാദ വിയോഗ വിസമാദ ഭുഖ വിസമാദ ഭോഗ വിസമാദ സിഫത് വിസമാദ സാലാഹ വിസമാദ ഉജ്ജട വിസമാദ രാഹ

അബാഹേ നമാസ്തം ത്രിവർഗേ നമാസ്തം അസർഗേ നമാസ്തം പ്രിപുഹ്ഗേ നമാസ്തം സജോഗേ നമാസ്തം അരംഗേ നമാസ്തം പങ്കേ നമാസ്തം ഗമ്മേ നമാസ്തസ്തരമ്മേ നമാസ്തം ജലാശ്രയേ നമാസ്തം നിരാശ്രയേ നമാസ്തം ജാതേ നമാസ്തം പാതേ നമാസ്തം അഭജ്ഭേ നമാസ്തസ്ത അജ്ഭേ അദേശം അദേശേ നമാസ്തം അപേശേ നമാസ്തം നിതാമേ നമാസ്തം നിർഭാമേ നമോ സർവകാലേ നമോ സർവദയാലേ നമോ സർവരൂപേ നമോ സർവഭൂപേ നമോ സർവഖാപേ നമോ സർവഥാപേ നമോ സർവകാലേ നമോ സർവപാലേ നമാസ്തസ്ത ദേവേ നമാസ്തം അപേവേ നമാസ്തം അജന്മേ നമാസ്തം ശുഭമേ നമോ സർവഗൗണേ നമോ സർവപൗണേ